കെ ഉഷാ പാടിന പാട്ട്. രചന കുലശേഖർ, സംഗീതം ആർ പി പട്നായക്. ഏകചിത്ര ഗാനംലో మనం వినబోతున్నాం మరో పాట.